കുപ്പന്തേ മേത്ത നൂറായിട്ടായിരിക്കും നമ്മുടെയോ അന്നത്തെ നിറതായി മൊങ്കായിട്ട് പോയിനോ അതിന്റെ മെനസ് മിണ്ട് വൈവ ആ അയ്യോ കന്നെ തേത്ത പുപ്പുസിയരോ കൊന്തേ ആപ്പൊ അയ്യോ കാങ്ങി തേക്കന്നേയി മെവുടി എഫ് എം എച്ച് നാ പൈ നൈൻ എഫ്സി കൊക്കുവ കത്തങ്ങനെ പെത്തക്കുണ അരേ എസ് ഉണക്കി തങ്ങിരാൻ തെമനെ പക്ഷെ നാ ഊറായി ആണ്ട് കിണ പരയിടേ അറയായി അരേ കാങ്ങൈ കൊക്ക കണ്ണി കൗപ്പൈ നയ്യപ്പായി തപ്പമാ ആ കുറാറപ്പ നന്നാമത്തപ്പനെ ഓ കുറയിതായി മെയ്യൻകോയ നെയ്യറിയാവും മോസി നനന്തേ ആപ്പൊ അയ്യോ മെന്നാമത്തപ്പൈ കന്നെ ആ അയ്യോ കന്നെ കുണമര കൊത്തങ്ങിരിയ സിന കമേറം കന്നെ ഒറാ മനവേനെ കുണമര കൊത്തങ്ങിരിയ ഇന്നെന്താ മേറന്തേ ആപ്പൊ അയ്യോ അതെ തേത്തിക്കണായിരിക്കും കന്നെ.